ഗുർമുഖ് സദാ അറാദ ഹർ മേരി ജിന്ദടിയെ മൻ ചിന്തയടാ പല പാവേറാം നാനക്ക് ഭജ ഹർ സരണാഗതി മേരി ജിന്ദടിയെ വടപ്പാ ഗീ നാമത്തെ